0: ഇല്ലപ്പെറയുങ്ങിച്ച് കിപ്പള്ളിയാളുകമ്മി ഇനിയുള്ള ജീവന റാസൂട് അഡ്മിനിസ്ട്രേറ്റീവ്സ് ന്യൂവല്ലിയാളർച്ചില്ലുവി ന്യൂവല്ലിയാളർച്ചുവിർച്ചുവിർച്ചിൽ ന്യൂലർച്ചില്ലുവി ചൈക്കോ ഈശോക്കി ഗോമച്ചുട്ടി പിയറേറ്റു ശിക്കിച്ചോഹാറിലു ഞുണലിഞ്ഞോഹറ്റ കറ്റകിയാഹറ്റർ മറ്റോട്ടു ചാക്കോ കവമൗകിയലി കിനക്കു ഇഞ്ഞുണ്ണ മകാട്ട കിനക്കു ഹച്ചി ഇഞ്ഞുകുണ്ണ മകാട്ട അമ്മ ഹനുലോ മകാട്ട ഹാവികസുഗിയമി കവമക്കുട്ടി കിറട്ടാക്ഷുട്ടി ആടുവാമി കത്തിമ വിജ്വാകാലുമി ഇത് സകലിയ കണ്ണിൽ മറ്റ ഇഞ്ഞുയി
1: ിയോക്കിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടിഗുപിയറിയുട്ടി